0: ചിന്തയോ ദിക്കുടിച്ചോ ജോക്കർ ചേൽക്കിന് യേശു ക്രിസ്തു when you began matin kama wadwa hogan mamiki de ake win fun ma ake vuk male ni chako chawa pa na ka chawa pa wa rio meodiku win fun pa lo ba ini no duchu ipiera boru ya bon wentoner a bit speak fm we be di kare mero chukuni win gen matin ni we hira kuni
1: My stronghold, hallelujah. Make the Lord your stronghold. Make the Lord your rock where you run. Make the Lord your fortress, your savior. Make him everything.